ദേശഭക്തി ഗീതം വിന്നാരു ആകാശവാണി വരങ്കൽ കേന്ദ്രം. സമയം 6:05 കാസ്തോ മറിക്കു ദക്ഷിണാല്ലോ ആംഗ്ലേയ വാർത്തലു ഢില്ലി കേന്ദ്രം റിലേ.